മാരിക്കതുറുഹ ഇദരി റമദാൻ നമകദിൻ ദഖാഉദനാതി നവാദി അമലി വകാന ലിദിയതി വഅമലി കഫല ജമീഇൻ അൻദ ജിദിഹി അലഗാരിബി നമ മൗദി ആബിഹി ഹാജമത ഫീഹി ഖുലബൽ ജിന്ദി وذكر العسيم كنز وجدين رام قدر